Hey, hello, good morning, my dear and dearest beautiful listeners. Yes, you are tuned into your favorite frequency 90. This is my radio 90 FM. Ketarinju kootudan കൃത്യം 7 മണിയായിട്ടില്ലേ സ്റ്റുഡിയോ ക്ലോക്കിൽ. യെസ്, നിങ്ങളുടെ സ്വന്തം മാർച്ചിമിറ മോർണിംഗ് ബെല്ലടിച്ചുകൊണ്ട് ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സെറ്റല്ലേ? സോ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ ചില സമയത്തെങ്കിലും നമ്മളിങ്ങനെ സോറി പറയേണ്ട ആവശ്യകത ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് സോറി പറയേണ്ട സാഹചര്യത്തിൽ സോറി പറയാറുണ്ടോ? ചിലപ്പോഴൊക്കെ നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ട് സോറി പറയാറുണ്ട്. ചിലപ്പോഴെങ്കിലും നമ്മൾക്ക് ആ ബന്ധം വളരെ പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി സോറി പറയാറുണ്ട്. ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണോ നിങ്ങൾ? എന്തായാലും കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ദിസ് ഇസ് യുവർ ഫേവറേറ്റ് മോർണിംഗ് ബേർഡി ആർച്ചി മീറ.

സ്വന്തം ആർച്ചി മിറ. അപ്പോൾ നാഷണൽ സോറി ഡേ ആയിട്ടുള്ള ഈ ഒരു ദിവസം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് സോറി പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ വളരെ പോസിറ്റീവാണ്, എനിക്ക് താന്നു കൊടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, എനിക്ക് ഈഗോയുടെ ഒരു പ്രശ്നമേ ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഉള്ളതൊട്ടൊന്ന് സോറി ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനത് ശരിയായിട്ട് തന്നെയാണ് പറഞ്ഞത്, എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് പറയുന്ന സുഹൃത്തുക്കളുണ്ടോ നിങ്ങൾക്ക്? എനിക്കുണ്ട് കേട്ടോ അങ്ങനെ ഒരു സുഹൃത്ത്. എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് കാണുന്നൊരു സുഹൃത്താണെന്ന് പറഞ്ഞാൽ പോലും ആളുടെ വായിൽ നിന്നും ഒരു സോറി കേൾക്കാൻ നമ്മളുണ്ടല്ലോ തപസ് ചെയ്താൽ പോലും കിട്ടില്ല. പക്ഷേ നമ്മൾ ചില സമയത്തെങ്കിലും ഒരു സോറിയൊക്കെ പറയണം കേട്ടോ. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഒരു സോറി പറഞ്ഞാലും നമ്മളുടെ ഭാഗത്തൊരു തെറ്റാണെങ്കിൽ ഡെഫിനറ്റ്ലി പറയണം. ഇനിയിപ്പോൾ മറ്റൊരാൾക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പ്രശ്നം ഒന്ന് ലൈറ്റൻ ചെയ്യാനും സോറി പറഞ്ഞു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. എനിവേ, കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾ കേട്ടിട്ട് തിരിച്ചുവരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മിറ ഓൺ മോർണിംഗ് ബെൽ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യമേറെയാണ് നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിന്റെ ടൈം ആയിട്ടുണ്ട്. അപ്പൊ ചോദ്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റിൻ ഒരു കുസൃതി ചോദ്യമാണ്, അപ്പൊ അതനുസരിച്ച് ഉത്തരങ്ങൾ തരാം കേട്ടോ. ചോദ്യം ഇതാണ്: വേഗത്തിൽ ഒന്നാമൻ, പേരിൽ രണ്ടാമൻ, സ്ഥാനത്തിൽ മൂന്നാമൻ, ആരാണെന്ന് പറയാമോ? അതാരാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഐ റിപ്പീറ്റ്, വേഗത്തിൽ ഒന്നാമൻ, പേരിൽ രണ്ടാമൻ, സ്ഥാനത്തിൽ മൂന്നാമൻ, ആരാണെന്ന് പറയാവോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു എസ് എം എസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അപ്പൊ ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. വിഷസ് അറിയിച്ചിരിക്കുന്നത് അല്ലിയാണ്. അല്ലിയുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആദിത്യന്റെ ബർത്ത്ഡേ ആണ്. സോ ആദിത്യ വിഷ് വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഏസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും ആദിത്യന് എല്ലാവിധ ബർത്ത്ഡേയുടെ ആശംസകളും നേരുകയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും, നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ പേരിലും, അതുപോലെ തന്നെ മൈ റേഡിയോ 90 FM-ലെ ഇന്റീരിയർ ക്രൂ മെമ്പേഴ്സിൻ്റെ പേരിലും. എന്തായാലും നമുക്ക് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

വാം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തമാർ ഷെമിറയും ഇവിടെ പ്രസൻ്റ് ആണ് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്ക് എന്തായാലും ഇന്നൊരു ബർത്ത്ഡേ വിഷു വന്നിട്ടുണ്ട്. അഥീനയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അഥീനയുടെ ബ്രദറായിട്ടുള്ള ജോൺസന്റെ ബർത്ത്ഡേ ആണ്. സോ ജോൺസൺ വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് ജോൺസന്റെ ലൈഫിൽ അടിപൊളിയാവട്ടെ. ഈ ഒരു വർഷം മൊത്തം സൂപ്പർ ഡൂപ്പർ ആയിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റട്ടെ കേട്ടോ. അപ്പൊ ജോൺസൺ എന്തായാലും എല്ലാവിധ ആശംസകളും നമ്മുടെ മൈ റേഡിയോ 90 FM എന്റെ ക്രൂ മെമ്പേഴ്സിന്റെ വകയും എന്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മളെ കേൾക്കുന്ന ലിസണേഴ്സിന്റെ പേരിലൊക്കെ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം ഒന്നും കൂടെ കണക്ട് ചെയ്യാം കേട്ടോ. സ്റ്റേ കണക്ടഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മേറാം.

എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ ഇപ്പോൾ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ നമ്മളുണ്ടല്ലോ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല വെയിലായിരിക്കും, പെട്ടെന്നായിരിക്കും എടുത്തേ പിടിച്ചേന്ന് പറഞ്ഞൊരു മഴ പെയ്യുന്നത്. മഴയൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് നമുക്കൊക്കെ ഇഷ്ടമാണ്, പക്ഷേ നമ്മൾ സ്കൂളിലോട്ടോ കോളേജിലോട്ടോ അല്ലെങ്കിൽ ഓഫീസിലോട്ടൊക്കെ റെഡിയായി ടിപ് ടോപ്പായിട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ മഴ പെയ്താൽ ഓ മൈ ഗോഡ് ഡാർക്ക് സീൻ ബ്രോ എന്നൊക്കെ പറയേണ്ടി വരും അല്ലേ. എന്തായാലും ഇപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു ചൂടൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ട് രാവിലകളിലൊക്കെ നല്ല തണുപ്പൊക്കെ ആയിട്ട് നമ്മൾ കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ മഴ സമയത്തും നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലുള്ളവരെ കുറിച്ചും നമ്മളെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ അവരെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, ഈ ഒരു മഴ സമയത്ത് ഒരു രോഗവും വരാതെ എങ്ങനെ നോക്കണം എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ മോസ്റ്റ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്, ഈ കന്നുകാലികൾ. അവരെയും നമ്മൾ കരുതാം ഈ മഴക്കാലത്ത്, അവരെയും നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുറച്ച് ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. ഈ കന്നുകാലികളെ കുറിച്ച് പറയുമ്പോൾ ഈ മഴ സമയത്ത് ഈ പശുക്കുട്ടികൾക്കൊക്കെ രോഗങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ മുടന്തൻ പനി, കുളമ്പ് രോഗം, പൂപ്പൽ വിഷബാധ, അകിട് വീക്കം മുതലായിട്ടുള്ള രോഗങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നും അതുപോലെ തന്നെ അതിനായിട്ട് ശുചിത്വം ഉറപ്പാക്കണമെന്നുള്ള നിർദ്ദേശങ്ങളും ഉണ്ട്. പ്രത്യേകമായിട്ട് കന്നുകാലികളെ പരിപാലിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽ ചെലുത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും പാൽ ഉൽപ്പന്നങ്ങൾ കൂടുതലുള്ള പശുക്കൾക്ക് ഈ മഴക്കാലവുമായിട്ട് ഒന്ന് കോപ്പപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ഊർജം കൂടുതലുള്ള തീറ്റകൾ ആവശ്യമായിട്ടുള്ള അളവിൽ നൽകണമെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് അവരുടെ ശരീരത്തിലും അവരുടെ ഘടനയിലൊക്കെ മാറ്റങ്ങൾ വരും. എന്തായാലും ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. അതിന് മുൻപ് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ കണക്ടഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

മഴ സമയത്ത് നമ്മുടെ കന്നുകാലികളെയൊക്കെ സംരക്ഷിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കുറച്ച് കാര്യങ്ങളിലൊക്കെ അവരെ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് കേട്ടോ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഈ കന്നുകാലികളുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് തൊഴുത്ത്, ചാണകക്കുഴി, അതുപോലെ തന്നെ ആ ഒരു പരിസര പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല പശുക്കളെ കറക്കാൻ വരുന്ന കറവക്കാരൻ്റെയും ശുചിത്വം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. മാത്രമല്ല പരിസരം കുമ്മായം വിതറി അണുവിമുക്തമാക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതും അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. കൂടാതെ തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈച്ച, കൊതുക്, പട്ടുണ്ണി എന്നിവയെ നിയന്ത്രിക്കാനായിട്ട് കർപ്പൂരം, കുന്തിരിക്കം, തുമ്പ എന്നിവയൊക്കെ പുകയ്ക്കാനായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. എന്തായാലും ബാക്കി കുറച്ച് കാര്യങ്ങളിലും കൂടെ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

മഴക്കാലം ആവാറായിട്ടുണ്ട്. നമ്മൾക്ക് നമ്മുടെ കന്നുകാലികളെ ഒന്ന് ടേക്ക് കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. മഴക്കാലത്ത് വയറിളക്കം, അതുപോലെ തന്നെ പൂപ്പൽ വിഷബാധ എന്നിവയ്ക്ക് ചാൻസ് ഭയങ്കര കൂടുതലായതിനാൽ നമുക്ക് പശുക്കുട്ടികൾക്ക് കൊടുക്കുന്ന കാലിത്തീറ്റ, അതുപോലെ തന്നെ വൈക്കോൽ തുടങ്ങിയവയ്ക്ക് ഈർപ്പം തട്ടാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം ഉറപ്പാക്കണം. ആഴ്ചയ്ക്ക് തൊട്ടി മാറ്റി കഴുകി അതിൽ പൂപ്പലില്ല എന്ന് ഉറപ്പാക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണെന്നേ. കൂടാതെ തന്നെ ഈ ഷീറ്റ് മേഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതും ഈ വൈദ്യുതി കമ്പിയും തമ്മിൽ അത്യാവശ്യം സുരക്ഷിതമായിട്ടുള്ള അകലമുണ്ടെന്നും അതുപോലെ തന്നെ എർത്തിങ് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. മാത്രമല്ല, കന്നുകാലികളെ നമ്മൾ മേയ്ക്കാനായിട്ടൊക്കെ ഈ തുറസായ സ്ഥലത്തേക്കൊക്കെ വിടാറുണ്ട്. പക്ഷെ ഇടിമിന്നൽ സമയത്ത് അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. എന്തായാലും തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. ദിസ് ഈസ് യുവർ ഫേവറേറ്റ് ഷോ മോർണിംഗ് ബെൽ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. ഇനി അങ്ങടേക്ക് മഴക്കാലമാണല്ലേ. ഈ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ടല്ലോ, അടിയന്തരമായിട്ട് നമ്മൾ എന്തെങ്കിലും വെള്ളപ്പൊക്കോ അല്ലെങ്കിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുമ്പോൾ സുരക്ഷിതമായിട്ട് നമ്മുടെ മൃഗങ്ങളെ മാറ്റുന്നതിന് വേണ്ട ഉയർന്ന സ്ഥലങ്ങൾ നേരത്തെ കണ്ടുവെക്കേണ്ടതും അത്യാവശ്യമാണ്. ലാസ്റ്റ് മിനിറ്റ് കിടന്ന് ഓടാൻ നിൽക്കരുതെന്ന് ചുരുക്കം. മാത്രമല്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അപകടകരമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ ശേഖരിച്ചിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങളുള്ള പഞ്ചായത്തുകൾ ഉണ്ടാവും. അവ ജലത്തിലും മണ്ണിലും വായുവിലും ഒക്കെ കലർന്ന് അപകട ഭീഷണി സൃഷ്ടിക്കുമെന്നതിനാൽ മേച്ചിൽ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കന്നുകാലികളെ നമുക്ക് പൊന്നുപോലെ സൂക്ഷിക്കാൻ പറ്റും, സംരക്ഷിക്കാൻ പറ്റും. ഈ മഴ സമയവും കഴിയും, പിന്നെ അങ്ങടേക്ക് ചൂട് വരും. അങ്ങനെ നമ്മുടെ ഒരു ക്ലൈമറ്റും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം നമ്മളൊന്ന് ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. സോ സ്റ്റേ കണക്ടഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ ഓൺ മോർണിംഗ് ബെൽ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ചോദിച്ച SMS ക്വസ്റ്റിന്റെ കാര്യം പലരും മറന്നു പോയിട്ടുണ്ടല്ലേ. യെസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അപ്പൊ ചോദ്യം മിസ്സായി പോയവർക്ക് അതുപോലെ തന്നെ SMS ക്വസ്റ്റിന് ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്ക് ആയിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാനായിട്ടാണ് ഓടി വന്നിരിക്കുന്നത്. ചോദ്യം ഇതാണ്: വേഗത്തിൽ ഒന്നാമൻ, പേരിൽ രണ്ടാമൻ, സ്ഥാനത്തിൽ മൂന്നാമൻ, ആരാണ് ഞാൻ എന്നൊന്ന് പറഞ്ഞേ. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. വേഗത്തിൽ ഒന്നാമൻ, പേരിൽ രണ്ടാമൻ, സ്ഥാനത്തിൽ മൂന്നാമൻ, ആരാണെന്ന് പറയാവോ. എന്തായാലും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടു കൂടാൻ മോർണിംഗ് ബെല്ലിൽ പറ്റാറില്ല. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ഓ ദേഖോ ഹോ ഗയാ ഫേർ, കേ ലോ ഗയാ ശുരു, ദേഖോ കിമേ ജാ രഹേ ഹൈ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മാർഷ്യമിറയായിരുന്നു കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് നിങ്ങളുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. യെസ്, എന്തായാലും തൽക്കാലത്തേക്ക് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10 മണിയാവാറായിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിലെ ടൈമിലോട്ട് നോക്കുമ്പോൾ. എന്തായാലും പോകുന്നതിന് മുമ്പ് ഐ എം സോറി എന്ന് മനസ്സറിഞ്ഞ് ആരോടെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാണ്ടല്ലോ പറയാനായിട്ട് മടിക്കരുത്. നമ്മുടെ ഭാഗത്തൊരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ മനസ്സറിഞ്ഞ് ഐ എം സോറി എന്ന് ചോദിക്കുന്നിടത്താണ് നമ്മുടെ മനസ്സിൻ്റെ വലുപ്പമെന്ന് പറയാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഒരു ഈഗോയും നോക്കാതെ മനസ്സറിഞ്ഞ് സോറി എന്ന് ചോദിക്കാട്ടോ. മാത്രമല്ല നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും ആ ഒരു പ്രശ്നം ലൈറ്റൺ ചെയ്യാനായിട്ട് ഐ എം സോറി എന്ന് പറഞ്ഞു എന്ന് വെച്ചും തെറ്റൊന്നുമില്ല. അവർ വിചാരിക്കുമായിരിക്കും, ഓ നിനക്ക് മനസ്സിലായില്ലേ നിന്റെ തെറ്റ്. അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ലാന്നേ, നമ്മൾക്ക് ആ ഒരു പ്രപഞ്ച ശക്തിയോട് മാത്രം ലയബിൾ ആവേണ്ട കാര്യമല്ലേ ഉള്ളൂ. സോ ആസ് യൂഷ്വൽ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം മാർഷ്യമിറ ഓൺ മോർണിംഗ് ബെൽ. ദിസ് ഇസ് യുവർ ഫേവറേറ്റ് സ്റ്റേഷൻ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് തൃശൂർ. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. നമുക്കിത് കുറേയധികം വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കറക്റ്റ് 10 മണി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വന്നത് അതുകൊണ്ട് തന്നെയാണ്. കുറേയധികം വിശേഷങ്ങളും കുറച്ചധികം പാട്ടുകളും ഒക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം അടിച്ചു പൊളിക്കണം അല്ലേ. ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും സന്തോഷവും സമാധാനവും ഒക്കെ തന്നെയാണ്. ഈ ഒരു സന്തോഷവും സമാധാനവും എന്ന് പറയുന്നത് നമ്മൾ തന്നെ കണ്ടെത്തുന്നതാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ ത്രൂ ഔട്ട് ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്താണ് എന്നല്ലേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലിയാണ് കേട്ടോ.

നമ്മുടെയൊക്കെ ലൈഫിൽ ഹാപ്പി ആയിട്ട് മുന്നേറാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. കുറെ ഇൻസിഡൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ കുറേ അധികം ഇമോഷണൽ ഡ്രാമകൾ അരങ്ങേറാറുണ്ട്. അത്തരം ഇമോഷണൽ ഡ്രാമകളോട് നമ്മൾ എന്ന് ഗുഡ് ബൈ പറയുന്നോ നമ്മുടെ ലൈഫിൽ സന്തോഷവും സമാധാനവും താനേ വരും. നമ്മളെ പറ്റിയോ മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള ഗോസിപ്പും നുണയുമൊക്കെ പറയുന്നിടത്ത് കാത് കൊടുക്കാണ്ടിരിക്കുക. ഒരിക്കൽ പോലും അവിടേക്ക് തിരിഞ്ഞു നോക്കാണ്ട് ധൈര്യത്തോടെ ഇറങ്ങിപ്പോവാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഒരു പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കില്ല. നമ്മളെ വെച്ചിട്ടുള്ള ഒരു വിലപേശലിന് നിന്ന് കൊടുക്കാണ്ടിരിക്കുക. ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു ഭയത്തെ എപ്പോഴും ഉപേക്ഷിച്ച് കളയുക. മറ്റൊരാളുടെ തണലും തേടി പോവാണ്ട് സ്വയം തണലാവാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കൂ. പിന്നെ നമുക്ക് ലൈഫിൽ സന്തോഷവും സമാധാനവും മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരെ നമ്മൾ എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നോ അത്രമാത്രം നമുക്ക് സമാധാനക്കേടേ ഉണ്ടാവുള്ളൂ. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മനസ്സ് പൂക്കളായിരച്ചിലങ്കമേൽ പൂക്കം മസനക്കുഴിയിലെ മഞ്ഞുമഴയിലെ മിന്നലൂഞ്ഞാലാവ.

ഇപ്പോ ചിലപ്പോ നമ്മുടെ ചുറ്റും തണല് തരാനായിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് കുറേ അധികം ആൾക്കാരുണ്ടാവൂലേ. ഒരു സമയത്ത് ഇവരാരും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചു നോക്കൂ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്, കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ചുറ്റും ആരും ഇല്ലാത്ത ഒരു സമയത്ത് നമ്മള് സ്വയം ഒറ്റയ്ക്ക് നടക്കേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനൊരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോഴേ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്വന്തം കഴിവിൽ നമ്മൾ എന്നും ഉറച്ചു വിശ്വസിക്കുന്നു, അന്നാണ് നമുക്ക് ഒറ്റയ്ക്ക് നടക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുള്ളൂ, ഒന്നിനെയും ഭയക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുള്ളൂ. എപ്പോഴും നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, നമ്മുടെ മനസാക്ഷി എന്ത് പറയുന്നു അതിലാണ് കാര്യം. സ്വന്തം അഭിപ്രായങ്ങൾക്ക് ഇന്നും വില കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ലൈഫ് നമ്മുടെയാണല്ലേ, ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ഒരവസരേ നമ്മുടെ കയ്യിലുള്ളൂ. ഈ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടാവുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ ഓൺ IGFM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

ഹായ് ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ടു യുവർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മുടെ ഹെൽത്ത് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. നടക്കാൻ പോവും, ഓടാൻ പോവും, ജിമ്മിന് പോവും, ഫിറ്റ്നസ് സെന്ററിൽ പോവും. ഇതൊന്നും അല്ലാണ്ട് വേറെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അതും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് യാത്രകൾ ചെയ്തുകൊണ്ട് ഹെൽത്ത് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, വണ്ണം കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാർഗം ഏതാണ്? സംശയമൊന്നുമില്ല, കാര്യത്തിൽ സൈക്ലിംഗ് ആണല്ലേ. ശരീരഭാരം കുറയ്ക്കാനായാലും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനായാലും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനായാലും സഹായിക്കുന്ന അടിപൊളി എക്സസൈസ് ആണ് ഈ സൈക്ലിംഗ്. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

സൈക്ലിംഗ് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ തീരില്ല കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനൊക്കെ ബേൺ ചെയ്ത് മെറ്റബോളിസം വർദ്ധിപ്പിച്ച് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സൈക്ലിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രല്ല, ഹൃദയമിടിപ്പ് വർദ്ധിപ്പിച്ച് ഹൃദയത്തെ സ്ട്രോങ് ആക്കി ബി പി ഒക്കെ കുറച്ച് ഹൃദ്രോഗ സാധ്യതയും കുറയ്ക്കുന്നുണ്ട്. ശരീരത്തിലേക്കുള്ള ഓക്സിജന്റെ ലഭ്യത വർദ്ധിപ്പിച്ചിട്ട് ബ്ലഡ് സർക്കുലേഷൻ വളരെ ഈസി ആക്കും. കുറച്ച് മസിലൊക്കെ ആയിട്ട് നടക്കണം എന്നുള്ളവർക്കാണെങ്കിലും, അതായത് മിസ്റ്റർ പോനിക്രയുടെ പോലെ മസിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, സൈക്ലിംഗ് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. കാലുകളായാലും വയറിലെ പേശികളായാലും അരക്കെട്ടായാലും ഇവിടുത്തെ മസിലുകൾക്ക് വ്യായാമം നൽകി നല്ല സ്ട്രോങ് ആക്കാനും നമ്മുടെ ഡൈജഷൻ മെച്ചപ്പെടുത്താനും സൈക്ലിംഗിന് പറ്റുമെന്നാണ് പറയുന്നത്. ഇത് മാത്രല്ല കേട്ടോ, ഇനിയും കുറെ കാര്യങ്ങൾ സൈക്ലിംഗിനെ പറ്റിട്ട് നമുക്ക് പറയാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ഒരു ദിവസം മുഴുവനും നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ഉന്മേഷത്തോട് കൂടിയിട്ട് നിലനിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അല്ലേ. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഒരു പ്രത്യേക ഉണർവും ദിവസം മുഴുവനായിട്ടും എനർജിയും കിട്ടണം എന്നുണ്ടെങ്കിൽ രാവിലെ കുറച്ചു നേരം സൈക്ലിങ്ങിന് പോയാൽ മതി. നമ്മൾ പോകുന്ന അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന തിരഞ്ഞെടുക്കുന്ന റൂട്ടിനും വലിയൊരു പ്രാധാന്യമുണ്ട്. ഓം ശാന്തി ഓശാനയിൽ പറയുന്ന പോലെ നല്ല പച്ചപ്പും ഹരിതാഭയൊക്കെയുള്ള റൂട്ട് സെലക്ട് ചെയ്തിട്ട് ആ വഴി ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ സൈക്ലിംഗ് ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ തന്നെ മൊത്തത്തില് ഒരു ആവേശമാണ്. എക്സസൈസ് കം ട്രിപ്പ് മോഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു വൈബാണ് കിട്ടുക. സൈക്ലിംഗ് എന്ന് പറയുന്നത് ഒരു ലോ ഇമ്പാക്ട് എയറോബിക് വ്യായാമമാണ്. മനസ്സിന് എന്തെങ്കിലും വിഷമമുണ്ട്, എന്തെങ്കിലും സംഘർഷം കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷനൊക്കെ കയ്യിൽ പോകാൻ സാധ്യതയുണ്ട്. ഈ കോൺസെൻട്രേഷനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ മനസ്സിന്റെ സംഘർഷങ്ങളെല്ലാം കുറയ്ക്കാനും ഒരു പരിധിവരെ സൈക്ലിംഗ് കൊണ്ട് പറ്റുന്ന പഠനങ്ങളിൽ വരെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സൈക്ലിംഗ് ചില്ലറക്കാരനല്ല അല്ലേ. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലിയാണ് കേട്ടോ.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല്.
1: സംഭവം സൈക്ലിംഗ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ സൈക്ലിംഗിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രിയറായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. സൈക്ലിംഗ് തുടങ്ങുന്നതിന് മുൻപേ ബോഡി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. വണ്ണം കുറയ്ക്കാനായിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫുഡ് ഡയറ്റും കൂടി കീപ്പ് ചെയ്യണം. കുറഞ്ഞ വേഗതയിൽ തുടങ്ങിയിട്ട് വേണം വേഗത കൂട്ടിക്കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. നമ്മുടെ ഹെൽത്തിന്റെ സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം അത്രേ സ്പീഡൊക്കെ ഡിസൈഡ് ചെയ്യാൻ. ഹാർട്ട് റേറ്റ് ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നതും വളരെ നല്ലതാണ്. വലിയ രീതിയിൽ ഹാർട്ട് റേറ്റിൽ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ വേഗത കുറയ്ക്കുന്നേ വേണം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലോ ഇമ്പാക്ട് എക്സസൈസ് ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് ഈ സൈക്ലിംഗ്. ഡെയിലി മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ സൈക്ലിംഗ് ചെയ്യുന്നതാണ് നല്ലത്. ദൂരം എത്ര പോകുന്നു എന്നുള്ളതല്ല കാര്യം, എത്ര സമയത്തേക്ക് സൈക്ലിംഗ് ചെയ്യുന്നു എന്നതിലാണ് ഇത്ര കാര്യം ഇരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

സാരി എടുത്തു കഴിഞ്ഞാൽ സ്വതേ വണ്ണുള്ളവർക്ക് കുറച്ചും കൂടി വണ്ണം തോന്നിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ചബ്ബി ഗേൾസ് സാരി വെയർ ചെയ്യുമ്പോൾ സാരിയുടെ മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ്ങിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ സ്ലിമ്മർ ഇഫക്റ്റ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ബ്ലൗസിന്റെ താഴ്ഭാഗം ഫ്ലാറ്റ് ആക്കാണ്ട് ഒരു കർവ്ഡ് ഡിസൈനിലേക്ക് മുകളിലേക്ക് അല്പം കയറി നിൽക്കാൻ പാകത്തിന് സ്റ്റിച്ച് ചെയ്യാം. സ്വാഭാവികമായിട്ടും കൈയൊക്കെ പൊക്കുന്ന നേരത്തെ ബ്ലൗസ് കയറി പോകുന്ന ആ ഒരു പ്രശ്നം ഇവിടെ അങ്ങോട്ട് ഒഴിവാവും. ബ്ലൗസിന്റെ സ്ലീവ്സ് ആണെങ്കിലും 3/4 സ്ലീവ്സ് ആണ് കേട്ടോ. ചബ്ബി ആയിട്ടുള്ളവർക്ക് ഭംഗി കിട്ടുക, ഒരു സ്ലിമ്മർ ഇഫക്റ്റ് കിട്ടാനും ഈ ഒരു 3/4 സ്ലീവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൂടി നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ ഞാൻ ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

സംഭവം സാരി എടുത്തു കഴിഞ്ഞാൽ കാണാൻ ഏറ്റവും ഭംഗി കുറച്ച് വണ്ണുള്ളവരൊക്കെയാണ്. എങ്കിലും കുറച്ച് കാര്യങ്ങൾ ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി ഒന്നും കൂടി കൂട്ടാനായിട്ട് സാധിക്കും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ബ്ലൗസിന്റെ നെക്ക് ഡിസൈൻ ചൂസ് ചെയ്യുമ്പോൾ സ്ക്വയർ നെക്കോ കർവ്ഡ് വി നെക്കോ സ്വീറ്റ് ഹാർട്ട് നെക്കോ റൗണ്ട് നെക്കോ ഒക്കെയാണ് ബെസ്റ്റ്. ക്ലോസ്ഡ് നെക്സും ഹൈ നെക്സും എപ്പോഴും ഒഴിവാക്കുക, അതാണ് കേട്ടോ നല്ലത്. ബാക്ക് നെക്കിന്റെ ഡിസൈൻ ആണെങ്കിലും വി നെക്കും ലൂപ്പ് നെക്കും ഒക്കെയാണ് അടിപൊളിയായിട്ട് വരിക. ഒരു ഫങ്ഷൻ ഒക്കെ വേറെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എംബ്രോയിഡറി ചെയ്യാറുണ്ടല്ലേ ബ്ലൗസിൽ, പക്ഷെ ഇങ്ങനെ ഒരു വലിയ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ലുക്കാണ് നമുക്ക് ചബി ഗേൾസിന് കിട്ടുക. സോ ഹെവി എംബ്രോയിഡറീസും ഹെവി വർക്ക്സും ഒക്കെ എപ്പോഴും ഒഴിവാക്കുക. ട്രെൻഡ് അനുസരിച്ചിട്ട് ബ്ലൗസിന്റെ സ്ലീവ്സ് മാറ്റി പിടിക്കുന്ന അല്ലെങ്കിൽ സ്റ്റൈൽ മാറ്റി പിടിക്കുന്ന സ്വഭാവമുണ്ട് എന്നുണ്ടെങ്കിലേ അതങ്ങോട്ട് മാറ്റി വെച്ചോളാം കേട്ടോ. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

ായിരുന്നു അല്ലെ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. ട്രെൻഡ് അനുസരിച്ചിട്ടും അല്ലെങ്കിൽ സ്റ്റൈൽ അനുസരിച്ചിട്ടുള്ള പഫി സ്ലീവ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ 3/4 സ്ലീവ്സ് തന്നെയാണ് കേട്ടോ ബെറ്റർ. പഫി സ്ലീവ്സ് ആകുമ്പോൾ കൈകളുടെ വണ്ണം എടുത്തു കാണിക്കും. സാരിയുടെ നിറത്തിന്റെ കോൺട്രാസ്റ്റ് കളറിലുള്ള ബ്ലൗസ് വെയർ ചെയ്യുന്നതൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ ചബി ഗേൾസിനെ സംബന്ധിച്ചിട്ട് അതിലും ഭംഗി തരിക സാരിയുടെ സെയിം കളറിലുള്ള ബ്ലൗസ് വെയർ ചെയ്യുമ്പോഴാണ്. സാരി ആണെന്നുണ്ടെങ്കിലും കുറച്ച് ഡാർക്ക് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്ലിമ്മർ ഇഫക്റ്റ് കിട്ടും. അപ്പോ ഇനി സാരിയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്യിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

ചപ്പാത്തിയുടെ കൂടെ എഗ് ബുർജി കഴിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. പക്ഷേ വീഗൻസിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എഗ് കഴിക്കാത്തവരുടെ കാര്യം ആലോചിക്കുമ്പോൾ കുറച്ച് വിഷമാണ്. അങ്ങനെ എഗ് ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ എഗ് കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് പനീർ വെച്ചിട്ട് നമുക്കൊരു ബുർജി ഉണ്ടാക്കി നോക്കിയാലോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഫ്രീസറിൽ നിന്ന് എടുത്ത പനീർ കുറച്ചു നേരം നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുക. സ്വല്പം നേരം കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒന്ന് വാറ്റി കളഞ്ഞിട്ട് ആ പനീറിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് അരിഞ്ഞതും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു പിഞ്ചി ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അവസാനമായിട്ട് നമ്മുടെ പനീറിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പനീർ ബുർജി റെഡിയാണ് കേട്ടോ. ഇതിന്റെ കൂട്ടത്തിൽ ഒരു റെസിപ്പിയും കൂടി ഞാൻ പറഞ്ഞുതരട്ടെ. ഈ തക്കാളി അങ്ങനെ ഒഴിവാക്കിയിട്ട് ഈ ഒരു പനീർ ബുർജി എടുത്തിട്ട് നല്ല മുരിഞ്ഞ ദോശക്കകത്ത് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ പനീർ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2-in-1 ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ ട്യൂൻഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

ஹாய் ஹலோ, ஒன்ஸ் அகேன் வெல்கம் பேக் அண்ட் வெரி வெரி வெரி குட் ஆஃப்டர்நூன் டியர் த்ரிஷூர். கேட்டுக்கொண்டிருக்கிறது மேஜிக் லோஜிக்கான கூட கேட்டறிஞ்ச கூட்டுக்குடி. குறே நேரம் ஆயிட்டு இங்கே குறே விசேஷங்களுக்கு பங்கு வச்சோண்டிருக்கிறது வேற ஆரும் இல்ல, நீங்களே எல்லாம் மேஜிக் ஃப்ரெண்ட் ஆயிட்டுல ஆர் ஜே அஞ்சலி ஆன ட்டோ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഒരു മണി ആവാറായി. ദാറ്റ് മീൻസ് നമുക്ക് ടാറ്റ ബൈ ബൈ പറയാറായി. ലൈഫില് പീപ്പിൾ പ്ലീസർ ആയിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം, അതർവൈസ് നമ്മുടെ കൊലാപ്സ് അവിടെ ആരംഭിക്കും. എന്തൊക്കെ ശ്രമിച്ചാലും എത്രയൊക്കെ പരിശ്രമിച്ചാലും ആ ഒരു ഡീപ്പായിട്ടുള്ള കൊക്കയിൽ നിന്ന് കരകയറാനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല. സോ നമുക്ക് പറ്റാത്ത കാര്യമാണ്, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എങ്കിൽ സേ നോ ടു ദം. എന്ന് നമ്മൾ ലൈഫിൽ നോ പറയാനായിട്ട് പഠിക്കുന്നോ അന്ന് നമ്മൾ രക്ഷപ്പെടും. സോ നോ പറയേണ്ടടുത്ത് നോ പറയുക, യെസ് പറയേണ്ടടുത്ത് യെസ് പറയുക. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ളൊരു ഹോപ്പിൽ ഞാൻ ദാ വിട പറയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി ഇത്രയും നേരം കത്തിവെച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Hey, hello, good afternoon, my dear listeners. Welcome to My Radio 98.4. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷയും നിരജ് ശോനയ്ക്ക് ഇതവിടെത്തിയിട്ടുണ്ട്. കൃത്യ കൃത്യ സമയത്ത് തന്നെ. ഇതൊക്കെയാണ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചവിടെ ഉഷാറായിട്ട് പ്രസന്റ് ആയിട്ടിരിക്കുകയാണോ? ഈ പ്രസന്റ് എന്നൊക്കെ പറയുമ്പോഴാണ് പണ്ട് സ്കൂളിൽ ഈ പ്രസന്റ് വിളിക്കുന്ന സമയത്താണ് 14 ആണ് എന്റെ റോൾ നമ്പർ. അപ്പൊ പുറത്തുനിന്ന് 14 പ്രസന്റ് എന്ന് പറഞ്ഞിട്ടാണ് കയറി ചെല്ലാറ്. സോ ആ ഒരു സ്കൂൾ കാലഘട്ടത്തിലേക്കാണ് പോയത്. ഇപ്പൊ എന്തായാലും 2 മാസത്തെ വെക്കേഷൻ ഇപ്പൊ കഴിയാറായിട്ടുണ്ടല്ലോ. ഇപ്പൊ ടിക് ടിക് ടിക് ടിക് എന്ന് പറഞ്ഞടിച്ചോണ്ടിരിക്കുകയാണ്. വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇക്കെയും നമ്മള് സ്കൂളിലേക്ക് പോകണ്ട ആ ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ്. പക്ഷെ എന്നാലും ഒരു 1-2 ഒരാഴ്ചയൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലേ. അപ്പൊ ആ ഒരു കുറച്ച് സമയം എങ്ങനെ കുറച്ചും കൂടി കളർഫുൾ ആക്കാ എന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിനൊക്കെ മുൻപായി നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾ കൂട്ടുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 98.4 കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷ നിരജ് ശോനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: കേട്ടറിഞ്ഞ് കേട്ടുമുട്ടാനായിട്ട് ലഞ്ച് ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മറിച്ച് നിരജ് ജാനകിയാണ് കൂടെയുള്ളത്. ഇനി ദേ കുറച്ച് ദിവസം കൂടി ഉള്ളൂ അല്ലേ വെക്കേഷൻ തീരാനായിട്ട്, വരലില്ലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഉള്ള ദിവസം കുറച്ചും കൂടി കളർഫുൾ ആകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം വെക്കേഷൻ ആകുന്നതിന് മുൻപ് ഒരുപാട് തയ്യാറെടുപ്പുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ന കാര്യങ്ങൾ പഠിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നോക്കുമ്പോഴായിരിക്കും അതിൽ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും പെൻഡിങ് കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പെൻഡിങ് കിടക്കുന്നുണ്ടാവും. എനിക്കൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ. അതായത് വെക്കേഷൻ തുടങ്ങാൻ നേരത്ത് നമ്മൾ ഇങ്ങനെ ഒരുപാട് പ്ലാനിങ്സ് ഒക്കെ ആയിരിക്കും. അത് പഠിക്കാം, ഓണം ഇത് പഠിക്കണം, അങ്ങനെ ഒത്തിരി പ്ലാനിങ്സ് ആയിരിക്കുള്ളൂ. കഴിയാൻ നേരത്താണ് കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി ഒന്ന് നോക്കായിരുന്നു എന്നുള്ളൊരു തോട്ട് വരുന്നുണ്ടാവുക. ഈ ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ പല കാര്യങ്ങളും റിയലൈസ് ചെയ്യാല്ലേ. പക്ഷേ ഈ റിയലൈസ് ചെയ്താലും ഇനി സമയം ഇല്ല എന്ന് പറഞ്ഞ് അതങ്ങനെ ഉപേക്ഷിക്കാതെ നമ്മൾ ആ മനസ്സിലാക്കുന്ന ആ ഒരു സമയം, ആ ഒരു മൊമെന്റ് മുതലേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ എങ്ങനെയാ നമ്മൾ നോക്കല്ലേ എന്തൊക്കെയാണ് ചെയ്യാനുള്ള, ഏതൊക്കെയാണ് എന്ന്. ഏതായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയം ആയിട്ടുണ്ട്. ബ്യൂട്ടി ഫ്ലഡിലെ പാട്ടുകൾ കേട്ടിട്ട് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: King Khan, yo, honey singer.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഈ ക്ലാസ് സ്കൂള് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കുമ്പോൾ എല്ലാവരും ഒരേ ആവേശത്തിലായിരിക്കുള്ളൂ. ഇനി മുതൽ ഞാനായിരിക്കും ക്ലാസ് ടോപ്പർ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ളൊരു മത്സരമായിരിക്കുള്ളൂ അല്ലേ. ആ ഒരു ജോഷ് കഴിയും വരെ അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എന്തായാലും അതൊക്കെ ഇവിടെ പറയാനായിട്ടുള്ള ഇപ്പൊ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യത്തിനുള്ള ഒരു സമയം ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ. യെസ്, നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം: വേഗത്തിൽ ഒന്നാമൻ, പേരിൽ രണ്ടാമൻ, സ്ഥാനത്തിൽ മൂന്നാമൻ, ആരാണ് ഞാൻ? വേഗത്തിൽ ഒന്നാമൻ, പേരിൽ രണ്ടാമൻ, സ്ഥാനത്ത് മൂന്നാമൻ, ആരാണ് ഞാൻ? അപ്പൊ വേഗമായിക്കോട്ടെ ഉത്തരം കിട്ടിയാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോട് റിപ്പീറ്റ് ചെയ്യാം: 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. എന്തായാലും ഇവിടെയും നമുക്കൊരു മത്സരം തന്നെ ആകാല്ലേ. ആരാണ്, ആരായിരിക്കും ആദ്യം അയക്കുന്നുണ്ടാവുക? എന്തായാലും വായിക്കുന്നവർക്ക് എല്ലാവർക്കും കൈ നിറയെ സമ്മാനങ്ങളാണ് ഇവിടെ കാത്തിരിക്കുന്നത്. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും പിന്നെ അയക്കാനായിട്ടും മറക്കരുത് കേട്ടോ. എന്തായാലും നമുക്ക് ആ ഒരു ഉത്തരം കാര്യങ്ങളൊക്കെ നോക്കാം. ഒപ്പം കുറച്ച് ബ്യൂട്ടിഫുൾ അടിപൊളി പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ, നിരജ്, ജാനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹൈ ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ് രജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഈ വെക്കേഷനൊക്കെ കുറിച്ച് പറഞ്ഞിരുന്നപ്പോഴാണ് നമ്മുടെ വെക്കേഷനിൽ തന്നെ റിലീസായ ഒരു മൂവിയെ കുറിച്ച് പറയാ എന്ന് വിചാരിച്ചത്. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലൈറ്റ് ഹാർട്ട് ഫാമിലി റൊമാൻറ്റിക് കോമഡി ചിത്രമായ നമ്മുടെ ഷർഫുദ്ദീൻ പ്രധാന വേഷത്തിലെത്തിയ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതാണ് എന്ന്. യെസ്, മധു വിധു എന്ന ചിത്രത്തെ കുറിച്ചാണ്. വിഷ്ണു അരവിന്ദ് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. സിനിമയെ കുറിച്ച് പറയാണ് എന്നുണ്ടെങ്കിൽ ഇതാണ് കുടുംബ പശ്ചാത്തലവും അതുപോലെ തന്നെ ഹാസ്യവും പിന്നെ കുറച്ച് ട്വിസ്റ്റുകളും ചേർന്നൊരു ഫീൽ ഗുഡ് എന്റർടൈനർ ആണല്ലോ ഈ ചിത്രം. ഏതായാലും ആ ഒരു കഥയിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിന് മുൻപ് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ് രജശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. മധുവിധ മൂവിയിലേക്ക് വരുമ്പോ ഒരു പഴയ തറവാടിനെയും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുടുംബ വിശ്വാസങ്ങളെയും പശ്ചാത്തലമാക്കിയാണല്ലേ കഥ മുന്നോട്ട് പോകുന്നത്. വിവാഹത്തിന് ശേഷം നായകന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളും കുടുംബത്തിലെ സംഘർഷങ്ങളും പ്രണയ നിമിഷങ്ങളും ആണ് സിനിമയെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. അതുപോലെ സിനിമയിൽ കല്യാണി പണിക്കറാണ് നായികയായി എത്തുന്നത്. ഒപ്പം ജഗദീഷ് സായികുമാറും പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. ഓരോ താരങ്ങളും തങ്ങളുടെ കഥാപാത്രത്തെ വളരെ സ്വാഭാവികമായിട്ടാണല്ലേ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഷർഫുദ്ദീന്റെ ഹാസ്യവും ഇമോഷണൽ പ്രകടനവും സിനിമയെ വലിയ രീതിയിൽ തന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും സിനിമയിലേക്ക് തിരിച്ചറാം. ബ്യൂട്ടിഫുള്ള പാട്ടുകൾക്ക് ശേഷം പാട്ടുകൾക്കായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. കുടുംബസമേതം ലളിതമായി ആസ്വദിക്കാവുന്ന ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ ആണല്ലേ മധുവിധു മൂവി. ഹാസ്യവും പ്രണയവും കുടുംബ ബന്ധങ്ങളും മനോഹരമായി അവതരിപ്പിക്കുന്ന ഈ ചിത്രം എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്. നല്ല അഭിനയം കൊണ്ടും മനോഹരമായ സംഗീതങ്ങൾ കൊണ്ടും ഫാമിലി ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞ നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലേ ഈ സിനിമ നൽകുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ മലയാളി പ്രേക്ഷകർ ഒരു തവണയെങ്കിലും ഈ സിനിമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. എന്താ പറയാ, ഒരുപാട് കെട്ടുകൾ ഇങ്ങനെ കുടുങ്ങി ഓരോന്നോരോന്നായിട്ട് അഴിക്കില്ലേ, അതുപോലെയാണ് സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോ എല്ലാം കലങ്ങി തെളിയാണ്. ആൻഡ് മെയിൻ ആയിട്ട് ഈ ലാസ്റ്റിൽ പറയുന്നത് കുടുംബത്തിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും ആ ഒരു സ്നേഹത്തെ കുറിച്ചിട്ടൊക്കെയാണ്. എന്നാലും ഈ ഒരു സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടയിലെ

0: എൻ്റെ പെണ്ണെ, എന്നെ അങ്ങോട്ട് എടുത്തോളി.
1: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയ് നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. വെക്കേഷൻ എല്ലാവരും അടിച്ചു പൊളിച്ച് തകർത്ത് നടക്കുകയാണല്ലേ. എന്തായാലും ഒന്ന് രണ്ട് സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ തിയേറ്ററിൽ വന്ന സിനിമകളൊക്കെ ഒടിടിയിലും റിലീസ് ആയിട്ടുണ്ടല്ലോ. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്കൊരു ഹോം തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല മൂവീസാണ് ഇപ്പോൾ റിലീസ് ആയിട്ടുള്ളത്. യെസ്, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വെക്കേഷനിൽ മറക്കാനാവാത്തൊരു മൂവി, അതായത് മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു മൂവി കണ്ടിട്ട്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല, ചുറ്റുള്ളതും കാണില്ലെന്റെ സാറേ എന്നൊക്കെ പറയും പോലെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു മൂവി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ അതൊരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കുള്ളൂ അല്ലേ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറഞ്ഞു വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഒരു മൂവി എത്തിയിട്ടുണ്ടാവും, ആഹാ, അപ്പൊ അത് ഏതാണ് എന്ന്, ആഹാ മൂവി ഏതാണ് എന്ന് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഷെയർ ചെയ്യട്ടോ. നമ്മുടെ സിനിമാ വിശേഷങ്ങൾക്കിടയിൽ പാട്ടുകൾക്കായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയ പാടുകൾക്ക് ശേഷവും കേട്ടുമുട്ടോം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിറച്ച് ശോനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഈ ഒരു മൂവി റിലീസ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ മുതൽ നമ്മളെല്ലാവരും കണ്ണിലെണ്ണി ഒഴിച്ച് കാത്തിരുന്നിട്ട് ടിക്കറ്റ് കിട്ടാതെ പോയിട്ടുള്ള ഒരു വിഷമത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു വിഷമമൊന്നുമില്ല, കാരണം ഓരോ സിനിമ കാണാനായിട്ടൊക്കെ പറ്റി. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കിയപ്പോഴാണ് ദൃശ്യം 3-ൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം പങ്കുവെച്ച പുതുമുഖത്താരം അമിർ ഷായുടെ വാക്കുകൾ ശ്രദ്ധയിൽ പെട്ടത്. ഏതാണ്ട് 5 വർഷത്തെ കഷ്ടപ്പാടിൻ്റെ കഥയുണ്ട് എന്നും അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലെ ഇൻട്രോയിൽ തന്നെ വരാൻ പറ്റിയതിന്റെ ആ ഒരു ഭാഗ്യത്തെ കുറിച്ചും ചെറിയ കാര്യം ഒന്നുമല്ലേ, എത്ര പേരെ കാത്തിരുന്ന ഒരു മൂവിയാണ്. അതുപോലെ തന്നെ ലീജൻസിന്റെ ഒപ്പം നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ഒരു നാൾ കിട്ടും എന്ന് പറയുന്നത് വെറുതെ അല്ല എന്നൊക്കെ നമ്മൾക്ക് ചെയ്യാനുള്ള വർക്കുകൾ, അതായത് നമുക്ക് ഒരുപാട് കുന്നോളം ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ, അതൊക്കെ നമ്മൾ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ റിസൾട്ട് കിട്ടും എന്ന് കാണിക്കുന്ന ചിലത് കാണുമ്പോൾ നമ്മൾക്കൊരു എനർജിയാണ്. എന്നാലും നമ്മുടെയൊക്കെ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുൾ ആയ അടിപൊളി പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ശോനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ഒന്നിച്ചെത്തിയ മഹേഷ് നാരായണൻ ചിത്രം പാട്രിയട്ട് അങ്ങനെ ഒടിടിയിലേക്ക് വരാണ്. ജൂൺ 5 മുതലാണ് ചിത്രം സ്ട്രീമിംഗിന് ആരംഭിക്കുന്നത്. നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും ഏതാണ്ട് 18 വർഷങ്ങൾക്ക് ശേഷമാണല്ലേ ഒന്നിച്ചെത്തിയത്. അതുപോലെ തന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണല്ലേ. ഇപ്പൊ വരും എന്ന് പ്രതീക്ഷിച്ച് ഒരുപാട് പേരാണ് നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ കഥയിലേക്ക് വരുമ്പോൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഗൂഢാലോചന പുറത്തു പോകുമ്പോൾ അത് തെളിയിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ മമ്മൂക്കയുടെ ഒരു കഥാപാത്രം, പിന്നീട് നമ്മുടെ ലാലേട്ടൻ അവിടെ മുൻ സൈനിക ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹത്തെ സഹായിക്കാൻ എത്തുന്നതും, ഇരുവരും ചേർന്ന് സത്യം പുറത്തു കൊണ്ടുവരുന്നതും, അതുപോലെ തന്നെ രാജ്യത്തെ വലിയ അഴിമതി തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നതുമാണ് ഈ ഒരു സിനിമയുടെ കഥയുടെ ചുരുക്കം എന്ന് പറഞ്ഞാൽ. ശരിക്കും ഇവരുടെ ആക്ഷൻ സീക്വൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾക്ക് റൊമാൻസിഫിക്കേഷൻ വരും. എന്തായാലും ഈ ഒരു മൂവി നമുക്ക് ഒരിക്കൽ കൂടി കാണാം. ഇപ്പോൾ നമ്മുടെ പാട്ടുകൾക്കായിട്ടുള്ള ഒരു സമയം ആയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള You guys are listening to my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.

കേട്ടറിഞ്ഞ് കേട്ടുമുട്ടാനായിട്ട് ലഞ്ച് ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം അർച്ച നിറജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. മെയ് അവസാന വരം കൈ നിറയെ സിനിമകളാണല്ലേ ഒ ടി ടിയിൽ റിലീസിന് എത്തുന്നത്. അതിൽ മെയിൻ ആയിട്ട് മലയാളത്തിൽ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ഷർഫുദ്ദീൻ നായകനായി എത്തിയ നേരത്തെ പറഞ്ഞ മധുവിധു, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസിന്റെ ഭീഷ്മർ, പിന്നെ ഹോളിവുഡിലേക്ക് വരുമ്പോൾ അതിൽ എടുത്തു പറയേണ്ടത് ഹൊറർ സ്റ്റോറി ആയ ദി മമ്മി ആണ്. ആൻഡ് അതുപോലെ തന്നെ ജ്യോതികയുടെ സിസ്റ്റർ വെബ് സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഹോളിവുഡ് ചിത്രം നോർമൽ, പിന്നെ മദർ മേരി, ദ സ്ട്രേഞ്ചർ, അങ്ങനെ ഒത്തിരി നല്ല മൂവീസ് ആണ് ഇപ്പോൾ ഒ ടി ടിയിൽ റിലീസിന് എത്തിയിട്ടുള്ളത്. ഈ ഒരു അവസാനം, ഈ ഒരു വെക്കേഷൻ കഴിയാൻ നേരത്ത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾക്ക് പ്രിയപ്പെട്ടവരുമായി ആസ്വദിക്കാൻ പറ്റിയ നല്ല നല്ല മൂവീസ്. ആൻഡ് തിയേറ്റർ നോക്കുകയാണ് എന്നുണ്ടെങ്കിലും ഒരുപാട് നല്ല മൂവീസ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. എന്നാലും നമ്മുടെ ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ പാട്ടുകൾക്കായിട്ടുള്ള ഒരു സമയം ആയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഒരുപിടി മനോഹരമായ ഗാനങ്ങൾക്ക് ശേഷം ലഞ്ച് ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മാർച്ച് നിരജ് ജാനകിയാണ്. ഇനി കുറച്ചു പേരും കൂടിയുണ്ട് നമ്മളുടെ എസ്എംഎസ് ക്വസ്റ്റ്യൻ ഉത്തരം അയക്കാനായിട്ട്. ആ ഒരു ചോദ്യം മിസ്സായിട്ടുണ്ടെങ്കിൽ ദേ ഞാൻ ആ ഒരു ചോദ്യം ഒന്നും കൂടിയും പറയാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ, ഒരു ഗംഭീര മത്സരം തന്നെയായിരുന്നു അല്ലേ. എന്നാലും നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ ആ സമ്മാനത്തിനായിട്ടുള്ള ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാം. വേഗത്തിൽ ഒന്നാമൻ, പേരിൽ രണ്ടാമൻ, സ്ഥാനത്ത് മൂന്നാമൻ, ആരാണ് ഞാൻ? ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. വേഗത്തിൽ ഒന്നാമൻ, പേരിൽ രണ്ടാമൻ, സ്ഥാനത്ത് മൂന്നാമൻ, ആരാണ് ഞാൻ? അതായത് ഞാൻ ആരാണെന്നല്ല, ഒരു ഉത്തരം എന്താണ് എന്നുള്ളതാണ്. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072870709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072870709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് ട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് കളർഫുൾ വേർഡുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഇനി കുറച്ച് ദിവസമുള്ളൂല്ലേ നമ്മുടെ രണ്ട് മാസത്തെ വെക്കേഷൻ തീരാനായിട്ട്. എനിക്കിപ്പോ എന്റെ ലിസ്ണേഴ്സിനോട് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ എങ്ങനെയായിരുന്നു എന്നല്ല, ഇനി അങ്ങോട്ട് എങ്ങനെ ആകണമെന്നാണ്. ഇനിയും സമയമുണ്ടല്ലേ. നമ്മളെ തിരിച്ചറിയുന്ന ആ ഒരു മൊമെന്റ് മുതൽ നമ്മൾ കാര്യങ്ങൾ ഈ ചെസ്സിലെ കരുക്കൾ നീക്കണ പോലെ ഓരോന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ മതി, നമ്മുടെ ലൈഫ് പിന്നെ നൈസ് ആയിട്ട് ഇങ്ങനെ പോയിക്കോളും. ശരിക്കും പറഞ്ഞാലും മടിച്ചു നിൽക്കുന്നതിനല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് കാര്യമുള്ളത്, അതിലാണ് പ്രതീക്ഷയുള്ളത്. നമ്മൾ ചെയ്യാനായിട്ട് ഒരു മുൻപിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചാലാണ് നമുക്ക് പിന്നീട് അങ്ങോട്ട് എന്താകും എന്താകണം എന്നുള്ളൊരു വ്യക്തത കിട്ടുള്ളൂ അല്ലേ. എനിക്ക് അതാകണം ഇതാകണം എന്ന് പറഞ്ഞ ഒന്നും ചെയ്യാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകാനായിട്ട് പറ്റുമോ? ഇടയ്ക്കൊക്കെ അതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ സ്വിച്ചിട്ട പോലെ കത്താനായിട്ട് തുടങ്ങണം. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ 4 മണി ആകാറായിട്ടുണ്ട്. ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആകാറായി. പോകുന്നതിന് മുൻപ് എന്റെ ലിസണേഴ്സിനോട് പറയാനുള്ളത്, ലൈഫ് ഒന്നുള്ളൂ, അടിച്ചു പൊളിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ കൂൾ, സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90.4. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരാജ് ജാനകി സൈനിങ് ഓഫ് നൗ.

மை ரேடியோ 90 FM கேட்டறிஞர் கூட்டுக்குடா சக்திவே.

மை ரேடியோ 90 FM கேட்டறிஞ கூட்டு கூடா. Thank you.